0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. പൗരസ്ത്യ കാനൻ നിയമത്തിൽ പുതിയ പരിഷ്കാരങ്ങൾ. ഓഗസ്റ്റ് മാസം 29-ാം തീയതി ലിയോ 14-ാമൻ പാപ്പായുടെ മോത്തു പ്രോപ്രിയോ മൂത്തുവ കൊൺകോർദിയ പ്രസിദ്ധീകരിച്ചു. ഇതിലൂടെ പൗരസ്ത്യ സഭകളുടെ കാനോൻ നിയമത്തിലെ 106 മറ്റും 126 കാനോനുകൾ ഭേദഗതി ചെയ്തു. പാത്രിയാർക്കീസിനെ നീക്കം ചെയ്യുന്നതിനുള്ള കൃത്യമായ നടപടിക്രമങ്ങളാണ് പുതിയ മാറ്റങ്ങളിൽ ഒന്ന്. 126-ാം കാനോനിലെ പുതിയ 4-ാം ഖണ്ഡിക പ്രകാരം ഗുരുതരമായ കാരണത്താൽ സിനഡ് ആവശ്യപ്പെട്ട രാജിക്കത്ത് പാത്രിയാർക്കീസ് സ്വീകരിച്ചില്ലെങ്കിൽ വോട്ടവകാശമുള്ള ഏറ്റവും മുതിർന്ന മെത്രാൻ പുതിയ സിനഡ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിന് നേതൃത്വം നൽകണം. തുടർന്ന് രഹസ്യ വോട്ടിംഗിലൂടെ സിനഡ് നീക്കം ചെയ്യൽ പ്രക്രിയ നടത്തണം. ഇതിനായി വോട്ടവകാശമുള്ള അംഗങ്ങളുടെ 3-ൽ 2 വോട്ടുകൾ ആവശ്യമാണ്. സിനഡ് വിളിച്ചുകൂട്ടുന്നതുമായി ബന്ധപ്പെട്ടതാണ് മറ്റൊരു പ്രധാന ഭേദഗതി. പാത്രിയാർക്കീസ് സിനഡ് വിളിച്ചുകൂട്ടുന്നതിൽ പരാജയപ്പെട്ടാൽ വോട്ടവകാശമുള്ള ഏറ്റവും മുതിർന്ന മെത്രാന് സഭ നിയമാനുസൃതമായി വിളിച്ചുകൂട്ടുവാൻ 106-ാം കാനോനിലെ പുതിയ 3-ാം ഖണ്ഡിക അനുവാദം നൽകുന്നു. സിനഡിന്റെ പ്രവർത്തനം പാത്രിയാർക്കീസിന്റെ വീഴ്ച മൂലം തടസ്സപ്പെടാതിരിക്കുവാനാണ് ഈ ക്രമീകരണം. ഈ പരിഷ്കാരങ്ങൾ പാത്രിയാർക്കൽ സഭകളിൽ എന്നതുപോലെ മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ സഭകളിലും അവയുടെ സ്വഭാവത്താലെ ബാധകമാണ്. നേപ്പാൾ ദുരന്തത്തിൽ പാപ്പ സഹായം നൽകി. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുന്നതിനിടെ നേപ്പാളിന് കൈത്താങ്ങായി പരിശുദ്ധ പിതാവ് സാമ്പത്തിക സഹായം അയച്ചു. കാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കസ്റ്ററി വഴിയായിട്ടാണ് പാപ്പ തന്റെ സഹായം കൈമാറിയത്. ദുരിതബാധിത പ്രദേശങ്ങളിൽ 630-ൽ അധികം പേർ മരിക്കുകയും 3000-ത്തോളം പേരെ കാണാതാവുകയും ചെയ്തുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇറ്റാലിയൻ മെത്രാൻ സമിതിയും നേപ്പാളിനെ സഹായിക്കുന്നതിനായി 500,000 യൂറോ അനുവദിച്ചിട്ടുണ്ട്. പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് തന്റെ പ്രാർത്ഥനകൾ ഉറപ്പു നൽകിയും തന്റെ അതീവ ദുഃഖവും പങ്കുവച്ചുകൊണ്ട് ഓഗസ്റ്റ് മാസം 26-ാം തീയതി ടെലിഗ്രാം സന്ദേശവും അയച്ചിരുന്നു. നോർവേയിലെ ഹറാൾഡ് 5-ാമൻ രാജാവിന്റെ നിര്യാണത്തിൽ പാപ്പ അനുശോചനം രേഖപ്പെടുത്തി. കഴിഞ്ഞ 35 വർഷങ്ങളായി നോർവീജിയൻ സിംഹാസനത്തിന്റെ അവകാശിയായിരുന്ന ഹറാൾഡ് 5-ാമൻ രാജാവ് തന്റെ 89-ാമത്തെ വയസ്സിൽ കാലം ചെയ്തു. തദവസരത്തിൽ നോർവേയിലെ ജനങ്ങൾക്കും രാജകുടുംബത്തിനുമുള്ള തന്റെ പ്രാർത്ഥനകളും അനുശോചനവും അറിയിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ ടെലിഗ്രാം സന്ദേശമയച്ചു. 1991 ജനുവരി മാസം 17-നാണ് ഹറാൾഡ് 5-ാമൻ നോർവേയുടെ ഭരണാധികാരിയായി ചുമതലയേറ്റത്. രാജ്യത്തിനുവേണ്ടി അദ്ദേഹം നൽകിയ ദീർഘകാല സേവനത്തെ പാപ്പ കൃതജ്ഞതയോടെ അനുസ്മരിച്ചു. അൽബാനോ തടാകത്തിൽ വള്ളത്തിൽ നടക്കുന്ന പ്രദക്ഷിണത്തിന് പാപ്പ കാർമ്മികത്വം വഹിക്കും. കസ്തൽ ഗന്തോൾഫോയിലെ പാപ്പായുടെ വിശ്രമവസതിക്ക് അരികെയുള്ള അൽബാനോ തടാകത്തിൽ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം ഓഗസ്റ്റ് മാസം 29-ാം തീയതി പ്രാദേശിക സമയം വൈകുന്നേരം 6 മണിക്ക് ഇന്ത്യയിലെ സമയം രാത്രി 9:30 നടക്കും. പ്രദക്ഷിണത്തിന് ചരിത്രത്തിലാദ്യമായിട്ട് ഇത്തവണ പാപ്പ പങ്കെടുക്കും. 10-ഓളം ചെറുബോട്ടുകളും തുഴച്ചിൽ വള്ളങ്ങളും സുരക്ഷാസേനയുടെ വള്ളങ്ങളും പാപ്പായുടെ യാത്രയിൽ തടാകത്തിൽ അനുഗമിക്കും. വിശുദ്ധ പോൾ 6-ാമൻ പാപ്പായും വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പായും മരിയ സന്തീസിമ ദെൽ ലാഗോ എന്ന ദേവാലയം സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും തടാകത്തിലൂടെയുള്ള പ്രദക്ഷിണത്തിൽ ഒരിക്കലും പങ്കെടുത്തിരുന്നില്ല. ഈ സന്ദർശനം ദൈവസൃഷ്ടിയായ പ്രകൃതിയോടുള്ള പാപ്പായുടെ ആദരവായിട്ടാണ് കാണുന്നതെന്ന് ഇടവകയുടെ വികാരി സലേഷ്യൻ വൈദികനായ ഡോൺ തദേവൂസ് പറഞ്ഞു. മധ്യപൂർവേഷ്യയിൽ ക്രൈസ്തവരുടെ എണ്ണം ക്രമാതീതമായി കുറയുന്നത് ആശങ്കയുണർത്തുന്നു കർദിനാൾ ഗുജറോത്തി. മധ്യപൂർവേഷ്യയിൽ യുദ്ധങ്ങളും കുടിയിറക്കങ്ങളും ഏറെ ദുരിതം വിതയ്ക്കുന്ന കാലഘട്ടത്തിൽ പൗരസ്ത്യ സഭകളിലെ ക്രിസ്ത്യാനികൾ ആ സ്ഥലങ്ങളിൽ പൂർണ്ണമായും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്ന മുന്നറിയിപ്പ് പൗരസ്ത്യ സഭകൾക്കായുള്ള ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ ക്ലൗദിയോ ഗുജറോത്തി നൽകി. ഇറ്റലിയിലെ റിമിനിയിൽ നടന്ന 47-ാമത് ജനതകളുടെ സൗഹൃദത്തിനായുള്ള സമ്മേളനത്തിൽ പങ്കെടുക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ എടുത്തു പറഞ്ഞത്. ഒരു പുതിയ ജീവൻ സൃഷ്ടിക്കുവാനും സാഹോദര്യത്തെ വീണ്ടും കണ്ടെത്തുവാനും എക്യുമെനിസം തഴച്ചു വളരുവാൻ അനുവദിക്കുവാനും ഭൗതിക അവശിഷ്ടങ്ങൾക്കിടയിലും ദൈവത്തിന് പ്രാപ്തരായ സൃഷ്ടികളാകുവാനുള്ള കഴിവ് പുനഃസ്ഥാപിക്കുവാനും ഇന്ന് പ്രത്യാശയെ മുറുകെ പിടിക്കണമെന്ന് അദ്ദേഹം സന്ദേശത്തിൽ അടിവരയിട്ട് പറഞ്ഞു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. സീറോ മലബാർ സഭ ആരാധനാക്രമത്തിൽ ഏലിയ സ്ലീവ മൂശാക്കാലങ്ങളിൽ ഏലിയ ഒന്നാം ഞായറാഴ്ചയിലെ സുവിശേഷ വായനയെക്കുറിച്ചുള്ള വിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 2-13 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. മിശിഹായാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരീ സഹോദരന്മാരെ, സമാന്തര സുവിശേഷകരെന്നറിയപ്പെടുന്ന മത്തായിയും മർക്കോസും ലൂക്കായും തങ്ങളുടെ സുവിശേഷങ്ങളിൽ മനോഹരമായി വർണ്ണിക്കുന്ന ഒരു സംഭവമാണ് ക്രിസ്തുവിന്റെ രൂപാന്തരീകരണം. താൻ കൊണ്ടുവരാനിരിക്കുന്ന രക്ഷയുടെ വിശുദ്ധ രഹസ്യത്തിലേക്കുള്ള വഴിയിൽ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും അനുഭവങ്ങൾ തന്നെ കാത്തിരിക്കുന്നുവെന്ന് ക്രിസ്തു തന്റെ ശിഷ്യരെ അറിയിച്ചതിന് ഏതാനും ദിവസങ്ങൾക്കു ശേഷമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വിചിന്തനം ചെയ്യാൻ പരിശ്രമിക്കുന്ന രൂപാന്തരീകരണത്തിന്റെ മഹനീയമായ സംഭവം നടക്കുന്നത്. പീഡാനുഭവത്തെക്കുറിച്ചുള്ള 1-ാം പ്രവചനത്തിനു ശേഷം 6 ദിനങ്ങൾക്കപ്പുറമാണ് ഈ സംഭവം നടക്കുന്നത് എന്നാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിലാകട്ടെ ഏകദേശം 8 ദിവസങ്ങൾക്കു ശേഷമാണ് ഈ സംഭവം നടക്കുന്നതെന്നാണ് സുവിശേഷകൻ എഴുതിവയ്ക്കുക. വിശ്വാസ ജീവിതത്തിലും മാതൃകയിലും പ്രധാനപ്പെട്ടവരായ 3 പ്രിയ ശിഷ്യരെയാണ് ക്രിസ്തു ഈ സംഭവങ്ങൾക്ക് സാക്ഷികളാകാനായി തിരഞ്ഞെടുക്കുന്നത്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരാണവർ. സുവിശേഷത്തിലുടനീളം മലകളും പർവ്വതങ്ങളും ഉയർന്ന പ്രദേശങ്ങളും ക്രിസ്തു കയറുന്നത് പിതാവിന്റെ സാന്നിധ്യമറിഞ്ഞുള്ള പ്രാർത്ഥനയ്ക്കായും തന്റെ പിന്നാലെ വരുന്ന ജനത്തെ പിതാവിന്റെ സ്നേഹത്തിന്റെ പദ്ധതിയെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനുമായാണ്. രൂപാന്തരീകരണവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ സുവിശേഷ ഭാഗവും ഈ രണ്ടു കാര്യങ്ങൾ തന്നെയാണ് നമുക്കു മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലും ക്രിസ്തു മലമുകളിലേക്കു കയറുന്നത് പ്രാർത്ഥനയുടെ ദൈവസാന്നിധ്യത്തിന്റെ അനുഭവം ജീവിക്കുന്നതിനും അത് തന്റെ ശിഷ്യർക്ക് ഒരു അനുഭവമായി പഠിപ്പിച്ചു കൊടുക്കുന്നതിനും വേണ്ടിയാണെന്ന് നമുക്ക് കാണാം. സഹനത്തെക്കുറിച്ചുള്ള പ്രവചനം ശിഷ്യരിൽ സന്ദേഹവും ഭീതിയുമുണർത്തുമ്പോൾ ക്രിസ്തു ദൈവപുത്രനാണെന്നും അവനെ സംശയിക്കേണ്ട കാര്യമില്ലെന്നും സഹനത്തിലൂടെ അവൻ കടന്നുപോകുവാനിരിക്കുന്നത് ദൈവിക പദ്ധതിയുടെ ഭാഗമായാണെന്നും ദൈവികമായ ഇടപെടലിലൂടെ അവർക്ക് ബോധ്യം നൽകുന്നതിനായാണ് ഇന്നത്തെ സംഭവം സഹായിക്കുന്നത്. പ്രാർത്ഥനയുടെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് കയറുന്നത്, അതായത് ദൈവസാന്നിധ്യത്തിലേക്ക് ഹൃദയമുയർത്തുന്നത് ഓരോ മനുഷ്യരിലും ഉളവാക്കുന്ന അല്ലെങ്കിൽ ഉളവാക്കേണ്ട രൂപാന്തരീകരണത്തെയാണ് ഇന്നത്തെ സുവിശേഷം നമുക്കു മുന്നിൽ ആദ്യ പാഠമായി അവതരിപ്പിക്കുന്നത്. ജീവിതത്തിൽ പീഡനങ്ങളുടെ വേദനകളുടെ കുരിശിന്റെ അനുഭവങ്ങൾ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവയെ രക്ഷാകരമായ ദൈവിക ഇടപെടലിന്റെ ഭാഗമായി മനസ്സിലാക്കാനും മാറ്റാനും നമ്മളും പ്രാർത്ഥനയുടെ ഉയർന്ന തലങ്ങളിലേക്ക് ഉയരേണ്ടതുണ്ട്. അങ്ങനെ ഉയരുമ്പോൾ മാത്രമേ തന്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങൾക്ക് ദൈവം നൽകിയിട്ടുള്ള മഹത്വവും വിലയും തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കൂ. ക്രിസ്തുവിന്റെ രൂപാന്തരീകരണവുമായി ബന്ധപ്പെട്ട മറ്റൊരു ചിന്ത പിതാവായ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ആയിരിക്കുന്ന ക്രിസ്തുവിന്റെ മുഖത്ത് ശിഷ്യന്മാർക്ക് ദർശിക്കുവാൻ കഴിയുന്ന പ്രകാശത്തെ സംബന്ധിച്ചുള്ളതാണ്. സഹനത്തിന്റെ മരണത്തിന്റെ ഭീതിയിൽ കഴിയുന്ന മനുഷ്യരുടെ ജീവിതങ്ങളെപ്പോലും പ്രകാശപൂരിതമാക്കുവാൻ കഴിവുള്ളതാണ് ദൈവസാന്നിധ്യം. പ്രാർത്ഥനയുടെയും ദൈവസ്നേഹത്തിന്റെയും മലമുകളിലേക്ക് ഉയരുവാൻ സാധിക്കുന്ന ഓരോ ജീവിതങ്ങളും മറ്റുള്ളവർക്ക് ദൈവമഹത്വം ദർശിക്കാനുള്ള ഒരു രൂപാന്തരീകരണവേദിയാകുമെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുകയാണ്. ക്രിസ്തുവിനൊപ്പമാണ് നമ്മുടെ ജീവിതമെങ്കിൽ ഭയത്തിന്റെയും സംശയങ്ങളുടെയും അനിശ്ചിതത്വത്തിന്റെയും നിമിഷങ്ങളിൽ പോലും നമുക്കും ദൈവപിതാവിന്റെ കരുതലിന്റെ മേഘാവരണത്തിനുള്ളിൽ സംരക്ഷണം കണ്ടെത്താനാകുമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പഴയ നിയമത്തിലൂടെ നാം വായിച്ചറിഞ്ഞ് മരുഭൂമിയിൽ കൂടെയുണ്ടായിരുന്ന സമാഗമകൂടാരത്തെ ആവരണം ചെയ്തിരുന്ന ആ മേഘത്തിന്റെ സാന്നിധ്യം നമ്മുടെയും ജീവിതത്തിൽ അനുഭവപ്പെടണമെങ്കിൽ നാമും ക്രിസ്തുവിനോടൊപ്പമായിരിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. സഹനത്തെക്കുറിച്ചുള്ള ക്രിസ്തുവിന്റെ പ്രവചനം അവന്റെ ശിഷ്യരിൽ സംശയങ്ങൾ ഉണർത്തുമ്പോൾ അവരുടെ സംശയങ്ങളകറ്റാൻ ദൈവമനുവദിച്ചു തരുന്ന വെളിപാടിന്റെ ഒരു അവസരമാണ് ക്രിസ്തുവിന്റെ രൂപാന്തരീകരണം. നിയമത്തിന്റെ പ്രതിനിധിയായി മോശയും പ്രവാചകന്മാരുടെ പ്രതിനിധിയായി ഏലിയായും അവർക്കു മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ദൈവസാന്നിധ്യമായ മേഘത്തിൽ നിന്ന് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്കു ശ്രവിക്കുവിൻ എന്ന് പിതാവിന്റെ വാക്കുകൾ ശ്രവിക്കുമ്പോൾ ശിഷ്യന്മാരുടെ സംശയങ്ങൾ അകലുകയാണ്. പ്രാർത്ഥനയുടെ മലമുകളിൽ പലപ്പോഴും നിദ്രാവിഹീനരായിരുന്ന ശിഷ്യന്മാർ ക്രിസ്തുവിൽ ദൈവപുത്രനെ തിരിച്ചറിയുമ്പോൾ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ് അവന്റെ ജീവിതത്തിലെ സഹനത്തിന്റെ കുരിശനുഭവങ്ങളെന്ന് മനസ്സിലാക്കാൻ തയ്യാറാകുമ്പോൾ നിദ്രവിട്ട് ഉണർവുള്ളവരാകാനും ദൈവസാന്നിധ്യത്തിൽ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവരാകാനും തയ്യാറാകുന്നു. ഓരോ ക്രൈസ്തവരുടെയും ജീവിതത്തിലും ക്രിസ്തുവിന്റെ സഹനങ്ങളുടെയും കുരിശുമരണത്തിന്റെയും അർത്ഥവും ലക്ഷ്യവും തിരിച്ചറിയുവാൻ പരിശ്രമിക്കുമ്പോൾ ക്രിസ്തുസാക്ഷികളാകുവാൻ, ദൈവസാന്നിധ്യത്തെ ഇഷ്ടപ്പെടുന്നവരാകുവാൻ അവർക്ക് സാധിക്കും. തന്റെ ജനത്തെ രക്ഷയുടെ പാതയിലേക്ക് നയിക്കുന്നതിന്റെ ഭാഗമായി പിതാവായ ദൈവം അയക്കുവാനിരുന്ന ഏലിയായെ ഇനിയും കാത്തിരിക്കുകയാണ് ശിഷ്യന്മാർ. ക്രിസ്തുവിന്റെ മുന്നിലും ക്രിസ്തുവിലേക്കുള്ള വഴിയറിയാതെ നിൽക്കുന്ന അജ്ഞരായ മനുഷ്യരായി അവർ തുടരുന്നു. അനുതാപത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും വഴികളിലേക്ക് ദൈവജനത്തെ വിളിച്ച യോഹന്നാനിൽ ദൈവപുത്രന് മുന്നോടിയായി പിതാവയച്ച പ്രവാചകസ്വരത്തെ തിരിച്ചറിയാൻ അവർക്കിനിയും കൃത്യമായി സാധിച്ചിട്ടില്ലെന്ന് ക്രിസ്തുവിന്റെ രൂപാന്തരീകരണവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ സുവിശേഷഭാഗം നമുക്ക് വ്യക്തമാക്കിത്തരുന്നു. ക്രിസ്തുവിനു വഴിയൊരുക്കുവാനായി വന്ന് സത്യത്തിന് സാക്ഷിയായി ജീവൻ നൽകി കടന്നുപോയ യോഹന്നാന്റെ ജീവിതം മറ്റു പലരിലുമെന്ന പോലെ ശിഷ്യരിലും ഇനിയും അർത്ഥപൂർണമായിട്ടില്ല. നമ്മുടെ ജീവിതങ്ങളുടെ മുന്നിൽ പശ്ചാത്താപത്തിന്റെ അനുതാപത്തിന്റെ വഴികളിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന ദൈവമുയർത്തുന്ന പ്രവാചകസ്വരങ്ങളെ തിരിച്ചറിയുവാൻ നമുക്കും പലപ്പോഴും സാധിക്കാറില്ല എന്ന സത്യം ഈ വചനത്തോടൊപ്പം നമുക്കും ഓർത്തിരിക്കാം. ക്രൈസ്തവ വിശ്വാസത്തിന്റെ മലമുകളിൽ ക്രിസ്തുശിഷ്യരെ പോലെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് കടന്നുവരാൻ കഴിയാതെ പലപ്പോഴും രൂപാന്തരീകരണത്തിന്റെ പ്രഭയിൽ അത്ഭുതം കണ്ടെത്തി അതിനു മുന്നിൽ പത്രോസിനെയും മറ്റു ശിഷ്യരെയും പോലെ പകച്ചുനിൽക്കുന്ന ജീവിതങ്ങളാണ് നമ്മളിൽ പലരുടേതും. അത്ഭുതങ്ങളുടെ മാസ്മരിക ലോകത്തുനിന്ന് ഉയർന്ന് പ്രാർത്ഥനയിൽ എപ്പോഴും ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കാൻ, ദൈവവിശ്വാസം ഉള്ളിൽ നിറച്ച് ധ്യാനത്തിലും ദൈവസ്നേഹത്തിലും പരിശുദ്ധ ത്രിത്വത്തിന്റെ മഹനീയമായ സാന്നിധ്യത്തിലായിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ശിഷ്യരെപ്പോലെ ദൈവസാന്നിധ്യത്തെ സ്നേഹിക്കുന്നവരാകുകയും എന്നാൽ അതിലുപരി ദൈവത്താൽ ക്രിസ്തുസാന്നിധ്യത്തിൽ രൂപാന്തരപ്പെടുന്നവരായി മാറുവാനും നമുക്ക് പരിശ്രമിക്കാം. ബാഹ്യമായ അടയാളങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും വാക്കുകളിലൂടെയും ലോകത്തിന് സാക്ഷ്യം നൽകുന്നതിൽ മാത്രം സംതൃപ്തി കണ്ടെത്താതെ ഉള്ളിൽ ദൈവം നടത്തുന്ന സമ്പൂർണമായ രൂപാന്തരീകരണത്തിനായി നമ്മെത്തന്നെ പൂർണമായി ദൈവത്തിന് സമർപ്പിക്കാം. ജീവിതത്തിന്റെ സഹനനിമിഷങ്ങളിൽ ദൈവം ഒരുക്കിവച്ചിരിക്കുന്ന മഹത്വത്തിന്റെ ഉയർപ്പിന്റെ നിമിഷങ്ങളെ മനസ്സിൽ ധ്യാനിക്കുവാനും അത് നൽകുന്ന പ്രത്യാശ ലോകത്തിനു പകരുവാനും നമ്മുടെ ജീവിതങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവിക പദ്ധതികൾക്കായി നമ്മുടെ ജീവിതങ്ങളെ ദൈവം ഒരുക്കട്ടെ. അവന്റെ സാന്നിധ്യത്തിന്റെ മേഘം നമ്മുടെ ജീവിതങ്ങളെയും എല്ലാ നിമിഷങ്ങളിലും പൊതിഞ്ഞുപിടിക്കട്ടെ. ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ സാക്ഷികളാക്കി ദൈവം നമ്മെ മാറ്റട്ടെ. ആമേൻ. സീറോ മലബാർ സഭ ആരാധനാക്രമത്തിൽ ഏലിയ സ്ലീവ മൂശാക്കാലങ്ങളിൽ ഏലിയ ഒന്നാം ഞായറാഴ്ചയിലെ സുവിശേഷ വായനയെക്കുറിച്ച് മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച വചനവിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. കുരിശിലെ സഹനത്തിൽ രക്ഷയുടെ രഹസ്യത്തെ തിരിച്ചറിയാനും ക്രിസ്തുവിനോട് ചേർന്ന് ജീവിതം നയിക്കുന്ന രൂപാന്തരപ്പെട്ട വ്യക്തികളായി മാറാനും നമുക്ക് പരിശ്രമിക്കാം. സാമുവേൽ വിൽസൺ രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം വിൽസൺ പിറവം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. പൗരസ്ത്യ കാനൻ നിയമത്തിൽ പുതിയ പരിഷ്കാരങ്ങൾ. ഓഗസ്റ്റ് മാസം 29-ാം തീയതി ലിയോ 14-ാമൻ പാപ്പായുടെ മോത്തു പ്രോപ്രിയോ മൂത്തുവ കൊൺകോർദിയ പ്രസിദ്ധീകരിച്ചു. ഇതിലൂടെ പൗരസ്ത്യ സഭകളുടെ കാനോൺ നിയമത്തിലെ 106 മറ്റും 126 കാനോനുകൾ ഭേദഗതി ചെയ്തു. പാത്രിയാർക്കീസിനെ നീക്കം ചെയ്യുന്നതിനുള്ള കൃത്യമായ നടപടിക്രമങ്ങളാണ് പുതിയ മാറ്റങ്ങളിൽ ഒന്ന്. 126-ാം കാനോനിലെ പുതിയ 4-ാം ഖണ്ഡികപ്രകാരം ഗുരുതരമായ കാരണത്താൽ സിനഡ് ആവശ്യപ്പെട്ട രാജിക്കത്ത് പാത്രിയാർക്കീസ് സ്വീകരിച്ചില്ലെങ്കിൽ വോട്ടവകാശമുള്ള ഏറ്റവും മുതിർന്ന മെത്രാൻ പുതിയ സിനഡ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിന് നേതൃത്വം നൽകണം. തുടർന്ന് രഹസ്യ വോട്ടിംഗിലൂടെ സിനഡ് നീക്കം ചെയ്യൽ പ്രക്രിയ നടത്തണം. ഇതിനായി വോട്ടവകാശമുള്ള അംഗങ്ങളുടെ 3-ൽ 2 വോട്ടുകൾ ആവശ്യമാണ്. സിനഡ് വിളിച്ചുകൂട്ടുന്നതുമായി ബന്ധപ്പെട്ടതാണ് മറ്റൊരു പ്രധാന ഭേദഗതി. പാത്രിയാർക്കീസ് സിനഡ് വിളിച്ചുകൂട്ടുന്നതിൽ പരാജയപ്പെട്ടാൽ വോട്ടവകാശമുള്ള ഏറ്റവും മുതിർന്ന മെത്രാന് സഭ നിയമാനുസൃതമായി വിളിച്ചുകൂട്ടുവാൻ 106-ാം കാനോനിലെ പുതിയ 3-ാം ഖണ്ഡിക അനുവാദം നൽകുന്നു. സിനഡിന്റെ പ്രവർത്തനം പാത്രിയാർക്കീസിന്റെ വീഴ്ച മൂലം തടസ്സപ്പെടാതിരിക്കുവാനാണ് ഈ ക്രമീകരണം. ഈ പരിഷ്കാരങ്ങൾ പാത്രിയാർക്കൽ സഭകളിൽ എന്നതുപോലെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭകളിലും അവയുടെ സ്വഭാവത്താലെ ബാധകമാണ്. നേപ്പാൾ ദുരന്തത്തിൽ പാപ്പ സഹായം നൽകി. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുന്നതിനിടെ നേപ്പാളിന് കൈത്താങ്ങായി പരിശുദ്ധ പിതാവ് സാമ്പത്തിക സഹായം അയച്ചു. കാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കസ്റ്ററി വഴിയായിട്ടാണ് പാപ്പ തന്റെ സഹായം കൈമാറിയത്. ദുരിതബാധിത പ്രദേശങ്ങളിൽ 630-ൽ അധികം പേർ മരിക്കുകയും 3000-ത്തോളം പേരെ കാണാതാവുകയും ചെയ്തുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇറ്റാലിയൻ മെത്രാൻ സമിതിയും നേപ്പാളിനെ സഹായിക്കുന്നതിനായി 500,000 യൂറോ അനുവദിച്ചിട്ടുണ്ട്. പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് തന്റെ പ്രാർത്ഥനകൾ ഉറപ്പു നൽകിയും തന്റെ അതീവ ദുഃഖവും പങ്കുവച്ചുകൊണ്ട് ഓഗസ്റ്റ് മാസം 26-ാം തീയതി ടെലിഗ്രാം സന്ദേശവും അയച്ചിരുന്നു. നോർവേയിലെ ഹറാൾഡ് 5-ാമൻ രാജാവിന്റെ നിര്യാണത്തിൽ പാപ്പ അനുശോചനം രേഖപ്പെടുത്തി. കഴിഞ്ഞ 35 വർഷങ്ങളായി നോർവീജിയൻ സിംഹാസനത്തിന്റെ അവകാശിയായിരുന്ന ഹറാൾഡ് 5-ാമൻ രാജാവ് തന്റെ 89-ാമത്തെ വയസ്സിൽ കാലം ചെയ്തു. തദവസരത്തിൽ നോർവേയിലെ ജനങ്ങൾക്കും രാജകുടുംബത്തിനുമുള്ള തന്റെ പ്രാർത്ഥനകളും അനുശോചനവും അറിയിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ ടെലിഗ്രാം സന്ദേശമയച്ചു. 1991 ജനുവരി 17-നാണ് ഹറാൾഡ് 5-ാമൻ നോർവേയുടെ ഭരണാധികാരിയായി ചുമതലയേറ്റത്. രാജ്യത്തിനുവേണ്ടി അദ്ദേഹം നൽകിയ ദീർഘകാല സേവനത്തെ പാപ്പ കൃതജ്ഞതയോടെ അനുസ്മരിച്ചു.

0: യാഗത്തിൽ അനുഗമിക്കും. വിശുദ്ധ പോൾ ആറാമൻ പാപ്പായും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായും മരിയ സന്തീസിമ ദെൽ ലാഗോ എന്ന ദേവാലയം സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും തടാകത്തിലൂടെയുള്ള പ്രദക്ഷിണത്തിൽ ഒരിക്കലും പങ്കെടുത്തിരുന്നില്ല. ഈ സന്ദർശനം ദൈവസൃഷ്ടിയായ പ്രകൃതിയോടുള്ള പാപ്പായുടെ ആദരവായിട്ടാണ് കാണുന്നതെന്ന് ഇടവകയുടെ വികാരി സലേഷ്യൻ വൈദികനായ ഡോൺ തദേവൂസ് പറഞ്ഞു. മധ്യപൂർവേഷ്യയിൽ ക്രൈസ്തവരുടെ എണ്ണം ക്രമാതീതമായി കുറയുന്നത് ആശങ്കയുണർത്തുന്നു കർദിനാൾ ഗുജറോത്തി. മധ്യപൂർവേഷ്യയിൽ യുദ്ധങ്ങളും കുടിയിറക്കങ്ങളും ഏറെ ദുരിതം വിതയ്ക്കുന്ന കാലഘട്ടത്തിൽ പൗരസ്ത്യസഭകളിലെ ക്രിസ്ത്യാനികൾ ആ സ്ഥലങ്ങളിൽ പൂർണ്ണമായും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്ന മുന്നറിയിപ്പ് പൗരസ്ത്യസഭകൾക്കായുള്ള ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ ക്ലൗദിയോ ഗുജറോത്തി നൽകി. ഇറ്റലിയിലെ റിമിനിയിൽ നടന്ന 47-ാമത് ജനതകളുടെ സൗഹൃദത്തിനായുള്ള സമ്മേളനത്തിൽ പങ്കെടുക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ എടുത്തു പറഞ്ഞത്. ഒരു പുതിയ ജീവൻ സൃഷ്ടിക്കുവാനും സാഹോദര്യത്തെ വീണ്ടും കണ്ടെത്തുവാനും എക്യുമെനിസം തഴച്ചു വളരുവാൻ അനുവദിക്കുവാനും ഭൗതിക അവശിഷ്ടങ്ങൾക്കിടയിലും ദൈവത്തിന് പ്രാപ്തരായ സൃഷ്ടികളാകുവാനുള്ള കഴിവ് പുനഃസ്ഥാപിക്കുവാനും ഇന്ന് പ്രത്യാശയെ മുറുകെ പിടിക്കണമെന്ന് അദ്ദേഹം സന്ദേശത്തിൽ അടിവരയിട്ട് പറഞ്ഞു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
1: അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. സീറോ മലബാർ സഭ ആരാധനാക്രമത്തിൽ ഏലിയ സ്ലീവ മൂശാക്കാലങ്ങളിൽ ഏലിയ ഒന്നാം ഞായറാഴ്ചയിലെ സുവിശേഷ വായനയെക്കുറിച്ചുള്ള വിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 2 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. മിശിഹായാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരീ സഹോദരന്മാരെ, സമാന്തര സുവിശേഷകരെന്നറിയപ്പെടുന്ന മത്തായിയും മർക്കോസും ലൂക്കായും തങ്ങളുടെ സുവിശേഷങ്ങളിൽ മനോഹരമായി വർണ്ണിക്കുന്ന ഒരു സംഭവമാണ് ക്രിസ്തുവിന്റെ രൂപാന്തരീകരണം. താൻ കൊണ്ടുവരാനിരിക്കുന്ന രക്ഷയുടെ വിശുദ്ധരഹസ്യത്തിലേക്കുള്ള വഴിയിൽ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും അനുഭവങ്ങൾ തന്നെ കാത്തിരിക്കുന്നുവെന്ന് ക്രിസ്തു തന്റെ ശിഷ്യരെ അറിയിച്ചതിന് ഏതാനും ദിവസങ്ങൾക്കു ശേഷമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വിചിന്തനം ചെയ്യാൻ പരിശ്രമിക്കുന്ന രൂപാന്തരീകരണത്തിന്റെ മഹനീയമായ സംഭവം നടക്കുന്നത്. പീഡാനുഭവത്തെക്കുറിച്ചുള്ള 1-ാം പ്രവചനത്തിനു ശേഷം 6 ദിനങ്ങൾക്കപ്പുറമാണ് ഈ സംഭവം നടക്കുന്നത് എന്നാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിലാകട്ടെ ഏകദേശം 8 ദിവസങ്ങൾക്കു ശേഷമാണ് ഈ സംഭവം നടക്കുന്നതെന്നാണ് സുവിശേഷകൻ എഴുതിവയ്ക്കുക. വിശ്വാസ ജീവിതത്തിലും മാതൃകയിലും പ്രധാനപ്പെട്ടവരായ 3 പ്രിയ ശിഷ്യരെയാണ് ക്രിസ്തു ഈ സംഭവങ്ങൾക്ക് സാക്ഷികളാകാനായി തിരഞ്ഞെടുക്കുന്നത്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരാണവർ. സുവിശേഷത്തിലുടനീളം മലകളും പർവ്വതങ്ങളും ഉയർന്ന പ്രദേശങ്ങളും ക്രിസ്തു കയറുന്നത് പിതാവിന്റെ സാന്നിധ്യമറിഞ്ഞുള്ള പ്രാർത്ഥനയ്ക്കായും തന്റെ പിന്നാലെ വരുന്ന ജനത്തെ പിതാവിന്റെ സ്നേഹത്തിന്റെ പദ്ധതിയെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനുമായാണ്. രൂപാന്തരീകരണവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ സുവിശേഷ ഭാഗവും ഈ രണ്ടു കാര്യങ്ങൾ തന്നെയാണ് നമുക്കു മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലും ക്രിസ്തു മലമുകളിലേക്കു കയറുന്നത് പ്രാർത്ഥനയുടെ ദൈവസാന്നിധ്യത്തിന്റെ അനുഭവം ജീവിക്കുന്നതിനും അത് തന്റെ ശിഷ്യർക്ക് ഒരു അനുഭവമായി പഠിപ്പിച്ചു കൊടുക്കുന്നതിനും വേണ്ടിയാണെന്ന് നമുക്ക് കാണാം. സഹനത്തെക്കുറിച്ചുള്ള പ്രവചനം ശിഷ്യരിൽ സന്ദേഹവും ഭീതിയുമുണർത്തുമ്പോൾ ക്രിസ്തു ദൈവപുത്രനാണെന്നും അവനെ സംശയിക്കേണ്ട കാര്യമില്ലെന്നും സഹനത്തിലൂടെ അവൻ കടന്നുപോകുവാനിരിക്കുന്നത് ദൈവിക പദ്ധതിയുടെ ഭാഗമായാണെന്നും ദൈവികമായ ഇടപെടലിലൂടെ അവർക്ക് ബോധ്യം നൽകുന്നതിനായാണ് ഇന്നത്തെ സംഭവം സഹായിക്കുന്നത്. പ്രാർത്ഥനയുടെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് കയറുന്നത്, അതായത് ദൈവസാന്നിധ്യത്തിലേക്ക് ഹൃദയമുയർത്തുന്നത് ഓരോ മനുഷ്യരിലും ഉളവാക്കുന്ന അല്ലെങ്കിൽ ഉളവാക്കേണ്ട രൂപാന്തരീകരണത്തെയാണ് ഇന്നത്തെ സുവിശേഷം നമുക്കു മുന്നിൽ ആദ്യ പാഠമായി അവതരിപ്പിക്കുന്നത്. ജീവിതത്തിൽ പീഡനങ്ങളുടെ, വേദനകളുടെ, കുരിശിന്റെ അനുഭവങ്ങൾ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവയെ രക്ഷാകരമായ ദൈവിക ഇടപെടലിന്റെ ഭാഗമായി മനസ്സിലാക്കാനും മാറ്റാനും നമ്മളും പ്രാർത്ഥനയുടെ ഉയർന്ന തലങ്ങളിലേക്ക് ഉയരേണ്ടതുണ്ട്. അങ്ങനെ ഉയരുമ്പോൾ മാത്രമേ തന്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങൾക്ക് ദൈവം നൽകിയിട്ടുള്ള മഹത്വവും വിലയും തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കൂ. ക്രിസ്തുവിന്റെ രൂപാന്തരീകരണവുമായി ബന്ധപ്പെട്ട മറ്റൊരു ചിന്ത പിതാവായ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ആയിരിക്കുന്ന ക്രിസ്തുവിന്റെ മുഖത്ത്

ശിഷ്യന്മാർക്ക് ദർശിക്കുവാൻ കഴിയുന്ന പ്രകാശത്തെ സംബന്ധിച്ചുള്ളതാണ്. സഹനത്തിന്റെ മരണത്തിന്റെ ഭീതിയിൽ കഴിയുന്ന മനുഷ്യരുടെ ജീവിതങ്ങളെപ്പോലും പ്രകാശപൂരിതമാക്കുവാൻ കഴിവുള്ളതാണ് ദൈവസാന്നിധ്യം. പ്രാർത്ഥനയുടെയും ദൈവസ്നേഹത്തിന്റെയും മലമുകളിലേക്ക് ഉയരുവാൻ സാധിക്കുന്ന ഓരോ ജീവിതങ്ങളും മറ്റുള്ളവർക്ക് ദൈവമഹത്വം ദർശിക്കാനുള്ള ഒരു രൂപാന്തരീകരണവേദിയാകുമെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുകയാണ്. ക്രിസ്തുവിനൊപ്പമാണ് നമ്മുടെ ജീവിതമെങ്കിൽ ഭയത്തിന്റെയും സംശയങ്ങളുടെയും അനിശ്ചിതത്വത്തിന്റെയും നിമിഷങ്ങളിൽ പോലും നമുക്കും ദൈവപിതാവിന്റെ കരുതലിന്റെ മേഘാവരണത്തിനുള്ളിൽ സംരക്ഷണം കണ്ടെത്താനാകുമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പഴയ നിയമത്തിലൂടെ നാം വായിച്ചറിഞ്ഞ് മരുഭൂമിയിൽ കൂടെയുണ്ടായിരുന്ന സമാഗമകൂടാരത്തെ ആവരണം ചെയ്തിരുന്ന ആ മേഘത്തിന്റെ സാന്നിധ്യം നമ്മുടെയും ജീവിതത്തിൽ അനുഭവപ്പെടണമെങ്കിൽ നാമും ക്രിസ്തുവിനോടൊപ്പമായിരിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. സഹനത്തെക്കുറിച്ചുള്ള ക്രിസ്തുവിന്റെ പ്രവചനം അവന്റെ ശിഷ്യരിൽ സംശയങ്ങൾ ഉണർത്തുമ്പോൾ അവരുടെ സംശയങ്ങളകറ്റാൻ ദൈവം അനുവദിച്ചു തരുന്ന വെളിപാടിന്റെ ഒരു അവസരമാണ് ക്രിസ്തുവിന്റെ രൂപാന്തരീകരണം. നിയമത്തിന്റെ പ്രതിനിധിയായി മോശയും പ്രവാചകന്മാരുടെ പ്രതിനിധിയായി ഏലിയായും അവർക്കു മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ദൈവസാന്നിധ്യമായ മേഘത്തിൽ നിന്ന് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്കു ശ്രവിക്കുവിൻ എന്ന് പിതാവിന്റെ വാക്കുകൾ ശ്രവിക്കുമ്പോൾ ശിഷ്യന്മാരുടെ സംശയങ്ങൾ അകലുകയാണ്. പ്രാർത്ഥനയുടെ മലമുകളിൽ പലപ്പോഴും നിദ്രാവിഹീനരായിരുന്ന ശിഷ്യന്മാർ ക്രിസ്തുവിൽ ദൈവപുത്രനെ തിരിച്ചറിയുമ്പോൾ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ് അവന്റെ ജീവിതത്തിലെ സഹനത്തിന്റെ കുരിശനുഭവങ്ങളെന്ന് മനസ്സിലാക്കാൻ തയ്യാറാകുമ്പോൾ നിദ്രവിട്ട് ഉണർവുള്ളവരാകാനും ദൈവസാന്നിധ്യത്തിൽ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവരാകാനും തയ്യാറാകുന്നു. ഓരോ ക്രൈസ്തവരുടെയും ജീവിതത്തിലും ക്രിസ്തുവിന്റെ സഹനങ്ങളുടെയും കുരിശുമരണത്തിന്റെയും അർത്ഥവും ലക്ഷ്യവും തിരിച്ചറിയുവാൻ പരിശ്രമിക്കുമ്പോൾ ക്രിസ്തുസാക്ഷികളാകുവാൻ, ദൈവസാന്നിധ്യത്തെ ഇഷ്ടപ്പെടുന്നവരാകുവാൻ അവർക്ക് സാധിക്കും. തന്റെ ജനത്തെ രക്ഷയുടെ പാതയിലേക്ക് നയിക്കുന്നതിന്റെ ഭാഗമായി പിതാവായ ദൈവം അയക്കുവാനിരുന്ന ഏലിയായെ ഇനിയും കാത്തിരിക്കുകയാണ് ശിഷ്യന്മാർ. ക്രിസ്തുവിന്റെ മുന്നിലും ക്രിസ്തുവിലേക്കുള്ള വഴിയറിയാതെ നിൽക്കുന്ന അജ്ഞരായ മനുഷ്യരായി അവർ തുടരുന്നു. അനുതാപത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും വഴികളിലേക്ക് ദൈവജനത്തെ വിളിച്ച യോഹന്നാനിൽ ദൈവപുത്രന് മുന്നോടിയായി പിതാവയച്ച പ്രവാചകസ്വരത്തെ തിരിച്ചറിയാൻ അവർക്കിനിയും കൃത്യമായി സാധിച്ചിട്ടില്ലെന്ന് ക്രിസ്തുവിന്റെ രൂപാന്തരീകരണവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ സുവിശേഷഭാഗം നമുക്ക് വ്യക്തമാക്കിത്തരുന്നു. ക്രിസ്തുവിനു വഴിയൊരുക്കുവാനായി വന്ന് സത്യത്തിന് സാക്ഷിയായി ജീവൻ നൽകി കടന്നുപോയ യോഹന്നാന്റെ ജീവിതം മറ്റു പലരിലുമെന്നപോലെ ശിഷ്യരിലും ഇനിയും അർത്ഥപൂർണമായിട്ടില്ല. നമ്മുടെ ജീവിതങ്ങളുടെ മുന്നിൽ പശ്ചാത്താപത്തിന്റെ അനുതാപത്തിന്റെ വഴികളിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന ദൈവമുയർത്തുന്ന പ്രവാചകസ്വരങ്ങളെ തിരിച്ചറിയുവാൻ നമുക്കും പലപ്പോഴും സാധിക്കാറില്ല എന്ന സത്യം ഈ വചനത്തോടൊപ്പം നമുക്കും ഓർത്തിരിക്കാം. ക്രൈസ്തവ വിശ്വാസത്തിന്റെ മലമുകളിൽ ക്രിസ്തുശിഷ്യരെ പോലെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് കടന്നുവരാൻ കഴിയാതെ പലപ്പോഴും രൂപാന്തരീകരണത്തിന്റെ പ്രഭയിൽ അത്ഭുതം കണ്ടെത്തി അതിനു മുന്നിൽ പത്രോസിനെയും മറ്റു ശിഷ്യരെയും പോലെ പകച്ചുനിൽക്കുന്ന ജീവിതങ്ങളാണ് നമ്മളിൽ പലരുടേതും. അത്ഭുതങ്ങളുടെ മാസ്മരിക ലോകത്തുനിന്ന് ഉയർന്ന് പ്രാർത്ഥനയിൽ എപ്പോഴും ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കാൻ, ദൈവവിശ്വാസം ഉള്ളിൽ നിറച്ച് ധ്യാനത്തിലും ദൈവസ്നേഹത്തിലും പരിശുദ്ധ ത്രിത്വത്തിന്റെ മഹനീയമായ സാന്നിധ്യത്തിലായിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ശിഷ്യരെ പോലെ ദൈവസാന്നിധ്യത്തെ സ്നേഹിക്കുന്നവരാകുകയും എന്നാൽ അതിലുപരി ദൈവത്താൽ ക്രിസ്തുസാന്നിധ്യത്തിൽ രൂപാന്തരപ്പെടുന്നവരായി മാറുവാനും നമുക്ക് പരിശ്രമിക്കാം. ബാഹ്യമായ അടയാളങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും വാക്കുകളിലൂടെയും ലോകത്തിന് സാക്ഷ്യം നൽകുന്നതിൽ മാത്രം സംതൃപ്തി കണ്ടെത്താതെ ഉള്ളിൽ ദൈവം നടത്തുന്ന സമ്പൂർണമായ രൂപാന്തരീകരണത്തിനായി നമ്മെ തന്നെ പൂർണമായി ദൈവത്തിന് സമർപ്പിക്കാം. ജീവിതത്തിന്റെ സഹനനിമിഷങ്ങളിൽ ദൈവം ഒരുക്കിവച്ചിരിക്കുന്ന മഹത്വത്തിന്റെ ഉയർപ്പിന്റെ നിമിഷങ്ങളെ മനസ്സിൽ ധ്യാനിക്കുവാനും അത് നൽകുന്ന പ്രത്യാശ ലോകത്തിനു പകരുവാനും നമ്മുടെ ജീവിതങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവിക പദ്ധതികൾക്കായി നമ്മുടെ ജീവിതങ്ങളെ ദൈവം ഒരുക്കട്ടെ. അവന്റെ സാന്നിധ്യത്തിന്റെ മേഘം നമ്മുടെ ജീവിതങ്ങളെയും എല്ലാ നിമിഷങ്ങളിലും പൊതിഞ്ഞുപിടിക്കട്ടെ.
ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ സാക്ഷികളാക്കി ദൈവം നമ്മെ മാറ്റട്ടെ. ആമേൻ. സീറോ മലബാർ സഭ ആരാധനാക്രമത്തിൽ ഏലിയ സ്ലീവ മൂശാക്കാലങ്ങളിൽ ഏലിയ ഒന്നാം ഞായറാഴ്ചയിലെ സുവിശേഷ വായനയെക്കുറിച്ച് മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച വചനവിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. കുരിശിലെ സഹനത്തിൽ രക്ഷയുടെ രഹസ്യത്തെ തിരിച്ചറിയാനും ക്രിസ്തുവിനോട് ചേർന്ന് ജീവിതം നയിക്കുന്ന രൂപാന്തരപ്പെട്ട വ്യക്തികളായി മാറാനും നമുക്ക് പരിശ്രമിക്കാം. സാമുവേൽ വിൽസൺ രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം വിൽസൺ പിറവം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ക്രിസ്തീയ വിശ്വാസത്തിന്റെ സാമൂഹ്യമാനങ്ങൾ എന്ന വിഷയത്തെ ആധാരമാക്കി ഈശോസഭാവൈദികനായ ഫാദർ എം കെ ജോർജ് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന വിചിന്തനങ്ങളാണ് ഇന്നത്തെ ചിന്താമലരുകളിൽ നാം ശ്രവിക്കുന്നത്.
3: സാമൂഹ്യബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും ക്രിസ്തീയ വിശ്വാസത്തിന്റെ അവിഭാജ്യ ഘടകമാണോ എന്ന് ചോദിച്ചാൽ അതെ എന്നായിരിക്കും മിക്ക വിശ്വാസികളുടെയും മറുപടി. എന്നാൽ പ്രായോഗിക ജീവിതത്തിൽ വിപരീതമായിരിക്കും യാഥാർത്ഥ്യങ്ങൾ. ഒരൊറ്റ ഉദാഹരണമെടുത്താൽ മതി. ആഘോഷങ്ങളോടുള്ള ക്രിസ്ത്യാനികളുടെ പൊതുവെയുള്ള പ്രതിപത്തി. കേരളത്തിൻ്റെ ഉദാഹരണമാണ് ഏറ്റവും നാടകീയം. എല്ലാ കുദാശകളെയും ഏറ്റവും ആഡംബരപൂർണമാക്കുകയും ചിലപ്പോഴെങ്കിലും വികൃതമാക്കുകയും കൂദാശയെയും ആത്മീയ കർമ്മങ്ങളെയും ഒരനുബന്ധമാക്കി മാറ്റുകയും ചെയ്യപ്പെടുന്ന സാഹചര്യം. ഈ സാഹചര്യത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ സാമൂഹ്യമാനങ്ങളെപ്പറ്റിയും സാമൂഹ്യ പ്രതിബദ്ധതയുടെ ആവശ്യകതയെക്കുറിച്ചും അല്പം വിചിന്തനം നടത്തുന്നത് കാലികവും ഉപയുക്തവുമാകുമെന്ന് കരുതുന്നു. സഭയുടെ ആത്യന്തിക ദൗത്യം സുവിശേഷവത്കരണമാണ്. സുവിശേഷവത്കരണത്തിൻ്റെ മാനങ്ങൾ ഏതൊക്കെയാണെന്ന് അന്വേഷിച്ചാൽ മനസ്സിലാകും പ്രധാനമായും 5 ഘടകങ്ങളാണ് എന്ന്. വചനപ്രഘോഷണം, കുദാശ ജീവിതം, ഉപവിനീതി പ്രവർത്തനങ്ങൾ, എക്യുമേനിസം, മതാന്തര സംവാദം. പലപ്പോഴും വിശ്വാസികളുടെ ധാരണയിൽ മുന്നിട്ട് നിൽക്കുന്നത് വചനപ്രഘോഷണവും കുദാശ ജീവിതവും അല്പസ്വല്പം ഉപവി പ്രവർത്തനങ്ങളുമാണ്. ഒരുപക്ഷേ ഇന്നിൻ്റെ അടിയന്തര ആവശ്യങ്ങളായ നീതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും എക്യുമേനിക്കൽ സംരംഭങ്ങളും മതാന്തര സംവാദങ്ങളും പിന്നരയിലായി പോകാറുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 4:9-10 കർത്താവ് കായനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? അവൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ, സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ? എന്നാൽ കർത്താവ് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ചു കരയുന്നു. സൃഷ്ടിയുടെ ആദ്യം മുതലേ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് നീതിയുടെ ദൈവമായിട്ടാണ്. എന്നെയും നിങ്ങളെയും സഹോദരരുടെ കാവൽക്കാരായിട്ടാണ് നിയോഗിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിലാവുമ്പോൾ അതിപ്രധാനമായ കൽപ്പന ഏതാണ് എന്ന ചോദ്യത്തിന് യേശുവിൻ്റെ മറുപടി എത്ര കൃത്യമാണ്! നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. രണ്ടാമത്തെ കൽപ്പനയും ഇതിനു തുല്യം തന്നെ, അതായത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലെ അവസാന വിധിയുടെ വ്യക്തത അനിഷേധ്യമാണ്. വിശന്നവന് ഭക്ഷണം കൊടുത്തവരും ദാഹിച്ചവർക്ക് ജലം കൊടുത്തവരും നഗ്നരായവരെ ഉടുപ്പിച്ചവരും രോഗികളെ സന്ദർശിച്ചവരും കാരാഗ്രഹവാസികളെ അടുത്തെത്തി ആശ്വസിപ്പിച്ചവരുമാണ് ലോകസ്ഥാപനം മുതൽ ദൈവം സജ്ജമാക്കിയിട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിന് അവകാശികളാവുന്നത്. സഭയുടെ സാമൂഹ്യ പ്രബോധനങ്ങൾ ഈ ധാരണകളെ ആഴപ്പെടുത്തുന്നുണ്ട്. പണ്ടൊരു ഗ്രന്ഥകർത്താവ് തൻ്റെ പുസ്തകത്തിൻ്റെ തലക്കെട്ടിലൂടെ വ്യക്തമാക്കിയതുപോലെ, സഭയുടെ സാമൂഹ്യ പ്രബോധനങ്ങൾ ഇന്നും ഏറ്റവും രഹസ്യമായി സൂക്ഷിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. അതായത്, സാധാരണ അജപാലന സാഹചര്യങ്ങളിൽ അധികം പ്രതിപാദിക്കപ്പെടുകയോ ചർച്ച ചെയ്യപ്പെടുകയോ ജീവിക്കുകയോ ചെയ്യുന്നില്ല എന്ന് സൂചന. സഭയുടെ സാമൂഹ്യ പ്രബോധനങ്ങൾ ഏറ്റവും ശക്തമായ പ്രചോദനപരമായ പാഠങ്ങളും നിർദ്ദേശങ്ങളുമാണ്. ഒരു ക്രിസ്ത്യാനിക്ക് വിചിന്തനത്തിനു വേണ്ട മാനദണ്ഡങ്ങളും തീരുമാനങ്ങൾ എടുക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളും പ്രവർത്തിക്കാനുള്ള വഴികളും സൂചിപ്പിക്കുകയാണ് സഭയുടെ സാമൂഹ്യ പ്രബോധനങ്ങൾ. ലിയോ 13-ാമൻ പാപ്പായുടെ റേറും നൊവാരുമിൽ തുടങ്ങി ഫ്രാൻസിസ് പാപ്പായുടെ 2015-ലെ ലൗദാത്തോസിയിൽ എത്തി നിൽക്കുന്ന ഈ പ്രബോധന പരമ്പരയിൽ 7 മുഖ്യമായ തീമുകളാണ് കാണുക. മനുഷ്യവ്യക്തിയുടെ ജീവിതവും അന്തസ്സും കുടുംബം കൂട്ടായ്മ പങ്കാളിത്തം എന്നിവയിലേക്കുള്ള വിളി അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ദരിദ്രർക്കും ദുർബലർക്കും വേണ്ടിയുള്ള മുൻഗണന ജോലിയുടെ അന്തസ്സും തൊഴിലാളികളുടെ അവകാശങ്ങളും സമൂഹത്തിൽ ഐക്യദാർഢ്യം ദൈവസൃഷ്ടിയുടെ പ്രകൃതിയുടെ പരിപാലനം ഈ പ്രധാന ആശയങ്ങളെ ഉൾക്കൊള്ളുമ്പോഴാണ് അഥവാ ജീവിതത്തിൽ ഭാഗമാക്കുമ്പോഴാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അപാരമായ ആഴങ്ങൾ നമുക്ക് ബോധ്യമാവുന്നത്. മറിച്ച് കേവലം കൂതാശാ ജീവിതവും അല്പസ്വല്പം ഉപവിപ്രവർത്തനങ്ങളുമായി ഒതുങ്ങിക്കൂടുന്ന ക്രിസ്ത്യാനികൾക്ക് നഷ്ടമാവുന്നത് ക്രിസ്തീയതയുടെ തന്നെ തനിമയാണ്, ഏകദാനതയാണ്, സമ്പുഷ്ടിയാണ്. സഭാപ്രബോധനങ്ങളിൽ എടുത്തു പറയേണ്ട ഒരു ആശയം ഇതാണ്: ക്രിസ്തുവിലും സഭയിലുമുള്ള വിശ്വാസം പൂർണ്ണമാവുന്നത് ദരിദ്രരുടെയും ദുർബലരുടെയും പക്ഷം ചേരുമ്പോഴാണ്. യാക്കോബിന്റെ ലേഖനം 1:17 പറയുന്നു, പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്, അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക. കേവലം ദശാംശം പള്ളിക്ക് കൊടുത്ത് പൊടിതട്ടിപ്പോകുന്ന ഒരു വിശ്വാസമല്ല യഥാർത്ഥ ക്രിസ്ത്യാനിയുടേത്. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുന്ന, 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോടുകൂടെ 2 മൈൽ ദൂരം പോകുന്ന, ചോദിക്കുന്നവന് കൊടുക്കുന്ന, വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവരിൽ നിന്ന് ഒഴിഞ്ഞുമാറാത്തവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ഇന്നത്തെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ക്രിസ്തീയ സാമൂഹ്യ പ്രബോധനങ്ങളുടെ അടിയന്തര ആവശ്യകത മനസ്സിലാവുന്നത്. 1-2 കൊച്ചുദാഹരണങ്ങൾ. ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് ലോകത്തിൻ്റെ 10%, അതായത് 783 ദശലക്ഷം പേർ കടുത്ത പട്ടിണി കിടക്കുന്നവരാണ്. അതായത് 783 ദശലക്ഷം പേർ കടുത്ത പട്ടിണി കിടക്കുന്നവരാണ്. അതിലേറെ പേരും സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്. അതേസമയം 2020 കണക്കുകൾ പരകാരം 1.3 ബില്യൺ ടൺ ഭക്ഷണസാധനങ്ങളാണ് എറിഞ്ഞു കളയപ്പെട്ടത്. അമേരിക്കൻ ഐക്യനാടുകൾ മാത്രം 108 ബില്യൺ പൗണ്ട് ഭക്ഷണം വെറുതെ കളയുന്നു ഒരു വർഷം. ഇതൊരു വലിയ അനീതിയല്ലേ? പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും ഈ ഭക്ഷണം എത്തിച്ചു കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ എന്തുകൊണ്ടുണ്ടാവുന്നില്ല? മറുവശത്ത് ലോകത്തെമ്പാടും നടക്കുന്ന യുദ്ധങ്ങൾക്ക് ചിലവാകുന്ന പണമോ? $3 ട്രില്യൺ. എന്ത് ഭീമമായ തുക! ഭക്ഷണത്തിനും സമാധാന പാലനത്തിനും പണം കണ്ടെത്താനാവാത്ത ഒരു കാലം. ഫ്രാൻസിസ് പാപ്പ തൻ്റെ 2021 സമാധാന ദിന സന്ദേശത്തിൽ കൃത്യമായി പറഞ്ഞു വെച്ചു, യുദ്ധചെലവുകൾ കുറയ്ക്കുക, പട്ടിണി കിടക്കുന്നവരെയും രോഗികളെയും സംരക്ഷിക്കുവാൻ ആ പണം ഉപയോഗിക്കുക. ക്രിസ്തീയ വിശ്വാസികൾ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ ഏറ്റെടുക്കേണ്ട ഒരു വിളിയല്ലേ പാവങ്ങളുടെ പക്ഷം ചേരൽ? വിശുദ്ധ ലോറൻസിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവകഥ ഏറെ ഹൃദയസ്പർശിയാണ്. 3-ാം നൂറ്റാണ്ടിൽ റോമിൽ ഡീക്കനായിരുന്ന ലോറൻസിനെ സിക്സ്റ്റസ് 2-ാമൻ പാപ്പ സഭയുടെ സാമ്പത്തിക കാര്യങ്ങളുടെ മേധാവിയായി നിയമിച്ചു. ആ കാലത്തെ ചക്രവർത്തി സഭയുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുമെന്ന് സൂചന കിട്ടിയപ്പോൾ ലോറൻസ് സഭയുടെ വിലയേറിയ വസ്തുക്കളെല്ലാം വിറ്റ് പാവപ്പെട്ടവർക്കും മുടന്തർക്കും അന്ധർക്കും മറ്റാവശ്യക്കാർക്കും വിതരണം ചെയ്തു. ചക്രവർത്തി സഭയുടെ സ്വത്തുക്കളെല്ലാം തനിക്ക് അടിയറ വയ്ക്കണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ ലോറൻസ് 3 ദിവസം അവധി ചോദിച്ചു. 3 ദിവസം കൊണ്ട് ലോറൻസ് എല്ലാ പാവപ്പെട്ടവരെയും മുടന്തരെയും അന്ധരെയും കൂട്ടി നിർത്തി ചക്രവർത്തിയോട് പറഞ്ഞു, ഇവരാണ് സഭയുടെ സ്വത്തുക്കൾ. വിശുദ്ധ ലോറൻസ് പ്രഖ്യാപിക്കുന്ന സത്യം നാം മറക്കരുത്. സഭയുടെ ഏറ്റവും വലിയ സ്വത്ത്, യഥാർത്ഥ സ്വത്ത്, പാവപ്പെട്ടവരും ബലഹീനരും അരികുവൽക്കരിക്കപ്പെട്ടവരുമാണ്. ഈ നാളുകളിൽ പാപ ഫ്രാൻസിസ് ഈ സത്യം സവിശേഷമായ രീതിയിൽ പുനരാവിഷ്കരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, എനിക്കു വേണ്ടത് ദരിദ്രർക്കു വേണ്ടിയുള്ള ഒരു ദരിദ്രസഭയാണ്. സമീപകാലത്ത് കോവിഡ് മഹാമാരിയുടെ സമയത്ത് പ്രത്യേകിച്ചും പാപ ഫ്രാൻസിസ് പാവപ്പെട്ടവരുമായ ഐക്യദാർഢ്യത്തിന് ആഹ്വാനം ചെയ്തു. നിസ്സംഗതയുടെ ഒരു ചുഴലിക്കാറ്റിനെപ്പറ്റി അദ്ദേഹം ആശങ്കപ്പെട്ടു. അതുകൊണ്ടാണല്ലോ അദ്ദേഹം നിരന്തരമായി അഭയാർത്ഥികൾക്കു വേണ്ടി, യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്നവർക്കു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നതും വാദിക്കുന്നതും. ചുരുക്കത്തിൽ, ക്രിസ്തീയ വിശ്വാസം നമ്മെ സൃഷ്ടിച്ച് എന്നും പരിപാലിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസം പരസ്നേഹത്തിലേക്കും നീതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്കും പ്രകൃതി സംരക്ഷണ യജ്ഞങ്ങളിലേക്കും നമ്മെ നയിക്കണം. വിശ്വാസത്തെയും ക്രിസ്തീയ ജീവിതത്തെയും കേവലം ജീവിത സുരക്ഷിതത്വത്തിനും സൗഖ്യത്തിനും വേണ്ടിയുള്ള മാർഗമായി കാണരുത്. ക്രിസ്തു പഠിപ്പിച്ചത് അപരനു വേണ്ടി സ്വയം മുറിച്ചു വിളമ്പി ജീവാർപ്പണം ചെയ്യാനാണ്. സാമൂഹ്യബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും ഇല്ലാത്ത ക്രിസ്തീയ വിശ്വാസം തികച്ചും അപൂർണമാണ്. സഭാപിതാവായ ബേസിലിൻ്റെ ഒരു പ്രഖ്യാപനം നല്ലൊരു ഓർമ്മപ്പെടുത്തലാണ്. അദ്ദേഹം പറഞ്ഞു, നിന്റെ മേശയിൽ നീ മിച്ചം സൂക്ഷിച്ചിരിക്കുന്ന പണം നിന്റെ സ്വന്തമല്ല, മറിച്ച് നിന്റെ സമീപത്തുള്ള ദരിദ്രൻ്റേതാണ്. നീ നിന്റെ അടുക്കളയിൽ കരുതി വച്ചിരിക്കുന്ന ഭക്ഷണം നിന്റെ സ്വന്തമല്ല, വിശക്കുന്ന പാവപ്പെട്ടവൻ്റേതാണ്. നിന്റെ അലമാരയിൽ നീ അലക്കി തേച്ചു വച്ചിരിക്കുന്ന വസ്ത്രം നിന്റേതല്ല, പിന്നെയോ വസ്ത്രമില്ലാത്ത ദരിദ്രൻ്റേതാണ്. ഫ്രാൻസിസ് പാപ്പായുടെ ചില വാക്കുകളോടെ ഈ വിചിന്തനങ്ങൾ ഉപസംഹരിക്കാം. തൻ്റെ 2021 ഒരു പ്രഭാഷണത്തിൽ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, പട്ടിണി കിടക്കുന്ന, അടിമത്തത്തിലേക്ക് ചുരുങ്ങി, തകർന്ന കപ്പലുകളിൽ വെള്ളത്തിൽ വലിച്ചെറിയപ്പെടുന്ന എല്ലാത്തരം അക്രമങ്ങൾക്കും ഇരയായ നിരപരാധികളുടെ സാഹചര്യം നമ്മെ അലോസരപ്പെടുത്തണം. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ അവസാനിക്കണം. സ്ത്രീകൾ ബഹുമാനിക്കപ്പെടണം. പാവപ്പെട്ടവരുടെ അവസ്ഥ നാം മാനുഷികമായി കണ്ടില്ലെങ്കിൽ മനുഷ്യരാശി ദുഃഖകരമായ ഒരന്ത്യത്തിലേക്ക് നീങ്ങും. ക്രിസ്തീയ വിശ്വാസം സാമൂഹ്യ പ്രതിബദ്ധതയിൽ തിളങ്ങട്ടെ.
2: ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ സാമൂഹ്യ മാനങ്ങൾ എന്ന വിഷയത്തെ ആധാരമാക്കി വിശ്വാസ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ശൈലിയെക്കുറിച്ചും പ്രവൃത്തികളെക്കുറിച്ചും ഈശോസഭാവൈദികനായ ഫാദർ M.K. ജോർജ് തയ്യാറാക്കി അവതരിപ്പിച്ച വിചിന്തനങ്ങളാണ് ഇന്നത്തെ ചിന്താമലരുകളിൽ നാം ശ്രവിച്ചത്. പാലാരൂപതയിലെ കാളികാവ് ഇടവകയിൽ നിന്നുള്ള അദ്ദേഹം നിരവധി പുസ്തകങ്ങളും ലേഖനങ്ങളും രചിച്ചിട്ടുണ്ട്. ഫാദർ ജോർജ് ഇപ്പോൾ റോമിൽ ഈശോസഭയുടെ സുപ്പീരിയർ ജനറലിന്റെ ജനറൽ കൗൺസിലറായി സേവനമനുഷ്ഠിക്കുന്നു. ബേബി ജോൺ കലയന്താനി, ലിസി കെ ഫെർണാണ്ടസ് എന്നിവർ ചേർന്നു രചിച്ച് ലിസി കെ ഫെർണാണ്ടസ് സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. സംരക്ഷകനായ ദൈവത്തിൽ ശരണമർപ്പിച്ചു ജീവിക്കാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്ന ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ഷാൻ കെ ഫെർണാണ്ടസ്, അന്ന ബേബി എന്നിവർ ചേർന്നാണ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ക്രിസ്തീയ വിശ്വാസത്തിന്റെ സാമൂഹ്യമാനങ്ങൾ എന്ന വിഷയത്തെ ആധാരമാക്കി ഈശോസഭാവൈദികനായ ഫാദർ എം കെ ജോർജ് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന വിചിന്തനങ്ങളാണ് ഇന്നത്തെ ചിന്താമലരുകളിൽ നാം ശ്രവിക്കുന്നത്.
3: സാമൂഹ്യബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും ക്രിസ്തീയ വിശ്വാസത്തിന്റെ അവിഭാജ്യ ഘടകമാണോ എന്ന് ചോദിച്ചാൽ അതെ എന്നായിരിക്കും മിക്ക വിശ്വാസികളുടെയും മറുപടി. എന്നാൽ പ്രായോഗിക ജീവിതത്തിൽ വിപരീതമായിരിക്കും യാഥാർത്ഥ്യങ്ങൾ. ഒരൊറ്റ ഉദാഹരണമെടുത്താൽ മതി. ആഘോഷങ്ങളോടുള്ള ക്രിസ്ത്യാനികളുടെ പൊതുവെയുള്ള പ്രതിപത്തി. കേരളത്തിൻ്റെ ഉദാഹരണമാണ് ഏറ്റവും നാടകീയം. എല്ലാ കൂദാശകളെയും ഏറ്റവും ആഡംബരപൂർണമാക്കുകയും ചിലപ്പോഴെങ്കിലും വികൃതമാക്കുകയും കൂദാശയെയും ആത്മീയ കർമ്മങ്ങളെയും ഒരനുബന്ധമാക്കി മാറ്റുകയും ചെയ്യപ്പെടുന്ന സാഹചര്യം. ഈ സാഹചര്യത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ സാമൂഹ്യമാനങ്ങളെപ്പറ്റിയും സാമൂഹ്യ പ്രതിബദ്ധതയുടെ ആവശ്യകതയെക്കുറിച്ചും അല്പം വിചിന്തനം നടത്തുന്നത് കാലികവും ഉപയുക്തവുമാകുമെന്ന് കരുതുന്നു. സഭയുടെ ആത്യന്തിക ദൗത്യം സുവിശേഷവത്കരണമാണ്. സുവിശേഷവത്കരണത്തിൻ്റെ മാനങ്ങൾ ഏതൊക്കെയാണെന്ന് അന്വേഷിച്ചാൽ മനസ്സിലാകും പ്രധാനമായും 5 ഘടകങ്ങളാണ് എന്ന്. വചനപ്രഘോഷണം, കൂദാശ ജീവിതം, ഉപവിനീതി പ്രവർത്തനങ്ങൾ, എക്യുമേനിസം, മതാന്തര സംവാദം. പലപ്പോഴും വിശ്വാസികളുടെ ധാരണയിൽ മുന്നിട്ട് നിൽക്കുന്നത് വചനപ്രഘോഷണവും കൂദാശ ജീവിതവും അല്പസ്വല്പം ഉപവി പ്രവർത്തനങ്ങളുമാണ്. ഒരുപക്ഷേ ഇന്നിൻ്റെ അടിയന്തര ആവശ്യങ്ങളായ നീതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും എക്യുമേനിക്കൽ സംരംഭങ്ങളും മതാന്തര സംവാദങ്ങളും പിന്നരയിലായി പോകാറുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 4:9-10 കർത്താവ് കായനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? അവൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ, സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ? എന്നാൽ കർത്താവ് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ചു കരയുന്നു. സൃഷ്ടിയുടെ ആദ്യം മുതലേ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് നീതിയുടെ ദൈവമായിട്ടാണ്. എന്നെയും നിങ്ങളെയും സഹോദരരുടെ കാവൽക്കാരായിട്ടാണ് നിയോഗിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിലാവുമ്പോൾ അതിപ്രധാനമായ കൽപ്പന ഏതാണ് എന്ന ചോദ്യത്തിന് യേശുവിൻ്റെ മറുപടി എത്ര കൃത്യമാണ്! നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. രണ്ടാമത്തെ കൽപ്പനയും ഇതിനു തുല്യം തന്നെ, അതായത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലെ അവസാന വിധിയുടെ വ്യക്തത അനിഷേധ്യമാണ്. വിശന്നവന് ഭക്ഷണം കൊടുത്തവരും ദാഹിച്ചവർക്ക് ജലം കൊടുത്തവരും നഗ്നരായവരെ ഉടുപ്പിച്ചവരും രോഗികളെ സന്ദർശിച്ചവരും കാരാഗ്രഹവാസികളെ അടുത്തെത്തി ആശ്വസിപ്പിച്ചവരുമാണ് ലോകസ്ഥാപനം മുതൽ ദൈവം സജ്ജമാക്കിയിട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിന് അവകാശികളാവുന്നത്. സഭയുടെ സാമൂഹ്യ പ്രബോധനങ്ങൾ ഈ ധാരണകളെ ആഴപ്പെടുത്തുന്നുണ്ട്. പണ്ടൊരു ഗ്രന്ഥകർത്താവ് തൻ്റെ പുസ്തകത്തിൻ്റെ തലക്കെട്ടിലൂടെ വ്യക്തമാക്കിയതുപോലെ സഭയുടെ സാമൂഹ്യ പ്രബോധനങ്ങൾ ഇന്നും ഏറ്റവും രഹസ്യമായി സൂക്ഷിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. അതായത് സാധാരണ അജപാലന സാഹചര്യങ്ങളിൽ അധികം പ്രതിപാദിക്കപ്പെടുകയോ ചർച്ച ചെയ്യപ്പെടുകയോ ജീവിക്കുകയോ ചെയ്യുന്നില്ല എന്ന് സൂചന. സഭയുടെ സാമൂഹ്യ പ്രബോധനങ്ങൾ ഏറ്റവും ശക്തമായ പ്രചോദനപരമായ പാഠങ്ങളും നിർദ്ദേശങ്ങളുമാണ്. ഒരു ക്രിസ്ത്യാനിക്ക് വിചിന്തനത്തിനു വേണ്ട മാനദണ്ഡങ്ങളും തീരുമാനങ്ങൾ എടുക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളും പ്രവർത്തിക്കാനുള്ള വഴികളും സൂചിപ്പിക്കുകയാണ് സഭയുടെ സാമൂഹ്യ പ്രബോധനങ്ങൾ. ലിയോ 13-ാമൻ പാപ്പായുടെ റേറും നൊവാരുമിൽ തുടങ്ങി ഫ്രാൻസിസ് പാപ്പായുടെ 2015-ലെ ലൗദാത്തോസിയിൽ എത്തി നിൽക്കുന്ന ഈ പ്രബോധന പരമ്പരയിൽ 7 മുഖ്യമായ തീമുകളാണ് കാണുക. മനുഷ്യവ്യക്തിയുടെ ജീവിതവും അന്തസ്സും, കുടുംബം, കൂട്ടായ്മ, പങ്കാളിത്തം എന്നിവയിലേക്കുള്ള വിളി, അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും, ദരിദ്രർക്കും ദുർബലർക്കും വേണ്ടിയുള്ള മുൻഗണന, ജോലിയുടെ അന്തസ്സും, തൊഴിലാളികളുടെ അവകാശങ്ങളും, സമൂഹത്തിലെ ഐക്യദാർഢ്യം, ദൈവസൃഷ്ടിയുടെ പ്രകൃതിയുടെ പരിപാലനം, ഈ പ്രധാന ആശയങ്ങളെ ഉൾക്കൊള്ളുമ്പോഴാണ് അഥവാ ജീവിതത്തിൽ ഭാഗമാക്കുമ്പോഴാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അപാരമായ ആഴങ്ങൾ നമുക്ക് ബോധ്യമാവുന്നത്. മറിച്ച് കേവലം കൂദാശാ ജീവിതവും അല്പസ്വല്പം ഉപവിപ്രവർത്തനങ്ങളുമായി ഒതുങ്ങിക്കൂടുന്ന ക്രിസ്ത്യാനികൾക്ക് നഷ്ടമാവുന്നത് ക്രിസ്തീയതയുടെ തന്നെ തനിമയാണ്, ഏകദാനതയാണ്, സമ്പുഷ്ടിയാണ്. സഭാപ്രബോധനങ്ങളിൽ എടുത്തു പറയേണ്ട ഒരു ആശയം ഇതാണ്: ക്രിസ്തുവിലും സഭയിലുമുള്ള വിശ്വാസം പൂർണ്ണമാവുന്നത് ദരിദ്രരുടെയും ദുർബലരുടെയും പക്ഷം ചേരുമ്പോഴാണ്. യാക്കോബിന്റെ ലേഖനം 1:17 പറയുന്നു, പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്, അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക. കേവലം ദശാംശം പള്ളിക്ക് കൊടുത്ത് പൊടിതട്ടിപ്പോകുന്ന ഒരു വിശ്വാസമല്ല യഥാർത്ഥ ക്രിസ്ത്യാനിയുടേത്. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുന്ന, 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോടുകൂടെ 2 മൈൽ ദൂരം പോകുന്ന, ചോദിക്കുന്നവന് കൊടുക്കുന്ന, വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറാത്തവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ഇന്നത്തെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ക്രിസ്തീയ സാമൂഹ്യ പ്രബോധനങ്ങളുടെ അടിയന്തര ആവശ്യകത മനസ്സിലാവുന്നത്. 1-2 കൊച്ചുദാഹരണങ്ങൾ. ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് ലോകത്തിൻ്റെ 10%, അതായത് 783 ദശലക്ഷം പേർ കടുത്ത പട്ടിണി കിടക്കുന്നവരാണ്. അതിലേറെ പേരും സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്. അതേസമയം 2020 കണക്കുകൾ പ്രകാരം 1.3 ബില്യൺ ടൺ ഭക്ഷണ സാധനങ്ങളാണ് എറിഞ്ഞു കളയപ്പെട്ടത്. അമേരിക്കൻ ഐക്യനാടുകൾ മാത്രം 108 ബില്യൺ പൗണ്ട് ഭക്ഷണം വെറുതെ കളയുന്നു ഒരു വർഷം. ഇതൊരു വലിയ അനീതിയല്ലേ? പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും ഈ ഭക്ഷണം എത്തിച്ചു കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ എന്തുകൊണ്ടുണ്ടാവുന്നില്ല? മറുവശത്ത് ലോകത്തെമ്പാടും നടക്കുന്ന യുദ്ധങ്ങൾക്ക് ചിലവാകുന്ന പണമോ? $3 ട്രില്യൺ. എന്തു ഭീമമായ തുക! ഭക്ഷണത്തിനും സമാധാന പാലനത്തിനും പണം കണ്ടെത്താനാവാത്ത ഒരു കാലം. ഫ്രാൻസിസ് പാപ്പ തൻ്റെ 2021 സമാധാന ദിന സന്ദേശത്തിൽ കൃത്യമായി പറഞ്ഞുവെച്ചു, യുദ്ധചെലവുകൾ കുറയ്ക്കുക, പട്ടിണി കിടക്കുന്നവരെയും രോഗികളെയും സംരക്ഷിക്കുവാൻ ആ പണം ഉപയോഗിക്കുക. ക്രിസ്തീയ വിശ്വാസികൾ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ ഏറ്റെടുക്കേണ്ട ഒരു വിളിയല്ലേ പാവങ്ങളുടെ പക്ഷം ചേരൽ? വിശുദ്ധ ലോറൻസിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവകഥ ഏറെ ഹൃദയസ്പർശിയാണ്. 3-ാം നൂറ്റാണ്ടിൽ റോമിൽ ഡീക്കനായിരുന്ന ലോറൻസിനെ സിക്സ്റ്റസ് 2-ാമൻ പാപ്പ സഭയുടെ സാമ്പത്തിക കാര്യങ്ങളുടെ മേധാവിയായി നിയമിച്ചു. ആ കാലത്തെ ചക്രവർത്തി സഭയുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുമെന്ന് സൂചന കിട്ടിയപ്പോൾ ലോറൻസ് സഭയുടെ വിലയേറിയ വസ്തുക്കളെല്ലാം വിറ്റ് പാവപ്പെട്ടവർക്കും മുടന്തർക്കും അന്ധർക്കും മറ്റാവശ്യക്കാർക്കും വിതരണം ചെയ്തു. ചക്രവർത്തി സഭയുടെ സ്വത്തുക്കളെല്ലാം തനിക്ക് അടിയറ വയ്ക്കണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ ലോറൻസ് 3 ദിവസം അവധി ചോദിച്ചു. 3 ദിവസം കൊണ്ട് ലോറൻസ് എല്ലാ പാവപ്പെട്ടവരെയും മുടന്തരെയും അന്ധരെയും കൂട്ടി നിർത്തി ചക്രവർത്തിയോട് പറഞ്ഞു, ഇവരാണ് സഭയുടെ സ്വത്തുക്കൾ. വിശുദ്ധ ലോറൻസ് പ്രഖ്യാപിക്കുന്ന സത്യം നാം മറക്കരുത്. സഭയുടെ ഏറ്റവും വലിയ സ്വത്ത്, യഥാർത്ഥ സ്വത്ത്, പാവപ്പെട്ടവരും ബലഹീനരും അരികുവൽക്കരിക്കപ്പെട്ടവരുമാണ്. ഈ നാളുകളിൽ പാപ ഫ്രാൻസിസ് ഈ സത്യം സവിശേഷമായ രീതിയിൽ പുനരാവിഷ്കരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, എനിക്കു വേണ്ടത് ദരിദ്രർക്കു വേണ്ടിയുള്ള ഒരു ദരിദ്രസഭയാണ്. സമീപകാലത്ത് കോവിഡ് മഹാമാരിയുടെ സമയത്ത് പ്രത്യേകിച്ചും പാപ ഫ്രാൻസിസ് പാവപ്പെട്ടവരുമായ ഐക്യദാർഢ്യത്തിന് ആഹ്വാനം ചെയ്തു. നിസ്സംഗതയുടെ ഒരു ചുഴലിക്കാരനെപ്പറ്റി അദ്ദേഹം ആശങ്കപ്പെട്ടു. അതുകൊണ്ടാണല്ലോ അദ്ദേഹം നിരന്തരമായി അഭയാർത്ഥികൾക്കു വേണ്ടി, യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്നവർക്കു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നതും വാദിക്കുന്നതും. ചുരുക്കത്തിൽ, ക്രിസ്തീയ വിശ്വാസം നമ്മെ സൃഷ്ടിച്ച് എന്നും പരിപാലിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസം പരസ്നേഹത്തിലേക്കും നീതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്കും പ്രകൃതി സംരക്ഷണ യജ്ഞങ്ങളിലേക്കും നമ്മെ നയിക്കണം. വിശ്വാസത്തെയും ക്രിസ്തീയ ജീവിതത്തെയും കേവലം ജീവിത സുരക്ഷിതത്വത്തിനും സൗഖ്യത്തിനും വേണ്ടിയുള്ള മാർഗമായി കാണരുത്. ക്രിസ്തു പഠിപ്പിച്ചത് അപരനു വേണ്ടി സ്വയം മുറിച്ചു വിളമ്പി ജീവാർപ്പണം ചെയ്യാനാണ്. സാമൂഹ്യബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും ഇല്ലാത്ത ക്രിസ്തീയ വിശ്വാസം തികച്ചും അപൂർണമാണ്. സഭാപിതാവായ ബേസിലിൻ്റെ ഒരു പ്രഖ്യാപനം നല്ലൊരു ഓർമ്മപ്പെടുത്തലാണ്. അദ്ദേഹം പറഞ്ഞു, നിന്റെ മേശയിൽ നീ മിച്ചം സൂക്ഷിച്ചിരിക്കുന്ന പണം നിന്റെ സ്വന്തമല്ല, മറിച്ച് നിന്റെ സമീപത്തുള്ള ദരിദ്രൻ്റേതാണ്. നീ നിന്റെ അടുക്കളയിൽ കരുതി വച്ചിരിക്കുന്ന ഭക്ഷണം നിന്റെ സ്വന്തമല്ല, വിശക്കുന്ന പാവപ്പെട്ടവൻ്റേതാണ്. നിന്റെ അലമാരയിൽ നീ അലക്കി തേച്ചു വച്ചിരിക്കുന്ന വസ്ത്രം നിന്റേതല്ല, പിന്നെയോ വസ്ത്രമില്ലാത്ത ദരിദ്രൻ്റേതാണ്. ഫ്രാൻസിസ് പാപ്പായുടെ ചില വാക്കുകളോടെ ഈ വിചിന്തനങ്ങൾ ഉപസംഹരിക്കാം. തൻ്റെ 2021 ഒരു പ്രഭാഷണത്തിൽ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, പട്ടിണി കിടക്കുന്ന, അടിമത്തത്തിലേക്ക് ചുരുങ്ങി തകർന്ന കപ്പലുകളിൽ വെള്ളത്തിൽ വലിച്ചെറിയപ്പെടുന്ന എല്ലാത്തരം അക്രമങ്ങൾക്കും ഇരയായ നിരപരാധികളുടെ സാഹചര്യം നമ്മെ അലോസരപ്പെടുത്തണം. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ അവസാനിക്കണം. സ്ത്രീകൾ ബഹുമാനിക്കപ്പെടണം. പാവപ്പെട്ടവരുടെ അവസ്ഥ നാം മാനുഷികമായി കണ്ടില്ലെങ്കിൽ മനുഷ്യരാശി ദുഃഖകരമായ ഒരന്ത്യത്തിലേക്ക് നീങ്ങും. ക്രിസ്തീയ വിശ്വാസം സാമൂഹ്യ പ്രതിബദ്ധതയിൽ തിളങ്ങട്ടെ.
2: ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ സാമൂഹ്യ മാനങ്ങൾ എന്ന വിഷയത്തെ ആധാരമാക്കി വിശ്വാസ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ശൈലിയെക്കുറിച്ചും പ്രവൃത്തികളെക്കുറിച്ചും ഈശോസഭാ വൈദികനായ ഫാദർ M.K. George തയ്യാറാക്കി അവതരിപ്പിച്ച വിചിന്തനങ്ങളാണ് ഇന്നത്തെ ചിന്താമലരുകളിൽ നാം ശ്രവിച്ചത്. പാലാരൂപതയിലെ കാളികാവ് ഇടവകയിൽ നിന്നുള്ള അദ്ദേഹം നിരവധി പുസ്തകങ്ങളും ലേഖനങ്ങളും രചിച്ചിട്ടുണ്ട്. ഫാദർ ജോർജ് ഇപ്പോൾ റോമിൽ ഈശോസഭയുടെ സുപ്പീരിയർ ജനറലിന്റെ ജനറൽ കൗൺസിലറായി സേവനമനുഷ്ഠിക്കുന്നു. ബേബി ജോൺ കലയന്താനി, ലിസി കെ ഫെർണാണ്ടസ് എന്നിവർ ചേർന്നു രചിച്ച് ലിസി കെ ഫെർണാണ്ടസ് സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. സംരക്ഷകനായ ദൈവത്തിൽ ശരണമർപ്പിച്ചു ജീവിക്കാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്ന ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ഷാൻ കെ ഫെർണാണ്ടസ്, അന്ന ബേബി എന്നിവർ ചേർന്നാണ്.